0: റൈറ്റ്, അത് ദിവസേ ദീ മംഗോയാട്ട് ക്യൂ വകേം വാസനാവാന്ത് പലവനി ദുരക്കഥന എമതും അപ്പിട്ട് എന്നെ എൽ പി ടി പേത്തേങ് മേബലാ വേ എൽ പി ടി എന്നുള്ള പുൻസറ മാവാഹഗിരിന്നുവാണേത് ഐബോൺ പുൻസറ ഇത്തിങ് കൊഹമ്മദ് ഗുഡ് മോർണിംഗ് പുൻസറ ഉദയ പാന്തര നെക്കിട്ട ഗമ ഹരിത കാവത് മുളിമ ദക്കെ സിന്ധു കിയാന്ന് പുളുവാങ്കിയ ഗിതര കട്ടിയ സേഹിന്ന് കിയനോ നെ ഗമേ കട്ടിയ ദന്നോ നെ ഇത് എത്തോട്ട് ദമ്മങ്ങോട്ട് കിവ സിന്ധു അക്കിയാന്നെ കിയല സിന്ധു അക്കിയ തേക്കിനെ ഏകന് ചൂടി കാല കിയമ സിന്ധു കിങ്ങോ ആ വെടിപുറ മാസ സിന്ധു ഒക്കെ പാറോട്ട് മതക്കുവേ നെദ് പൊടി ട്രൈ കത്തിന് അപ്പിക്കുമു ശശികാ നിസാൻസല മഹാത്മിയക്ക് സിന്ധുവ പുളുവന്ത് ആ ഹരി എന അപ്പി പൊടിക്കാല കിയമത് ഹരി മങ്ങൊന്നേന കായി ഹരി
1: അമ്മാവരുണി